ട്രൈ എന്നുള്ളൊരു ആക്ഷൻ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യണം, ചെയ്യാതിരിക്കണം. അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു പ്രോക്രാസ്റ്റിനേഷനെ ആയിരിക്കും ഒരു പക്ഷേ നമ്മൾ ട്രൈ എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് നാം നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയെ ആലോചിക്കുമ്പോൾ ഈ ഒരു മനസ്സിനെ ഏറ്റവും തട്ടുന്ന ഒരു ഹാർട്ടിൽ തട്ടുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മഴ വരുമ്പോൾ ആ മഴയിൽ നനുത്ത ആ ഒരു വിത്ത് ഒരിക്കലും പറയത്തില്ല ഇത് ഞാൻ ഇനി വളരാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എനിക്ക് വളരെയധികം മഴ ആവശ്യത്തിലധികം മഴ തന്നു കിട്ടി, എനിക്ക് ചുറ്റുമുള്ള എൻ്റെ ആ ഒരു ഭൂമി നനുത്ത് പാകത്തിനായിരിക്കുകയാണ് എനിക്ക് വളരാനായിട്ട്, തഴച്ച് വളരാനായിട്ട്, പക്ഷേ ഞാൻ ഈ വർഷം വളരുന്നില്ല എന്ന് പറഞ്ഞ് ആ ഒരു വിത്ത് നിൽക്കുമോ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. കാരണം എപ്പോഴും നമുക്കറിയാം വിത്തിൻ്റെ ഒരു പക്ഷേ ഉറക്കെ പറയുന്നതും അതല്ലെങ്കിൽ മനസ്സിൽ കരഞ്ഞുകൊണ്ട് പറയുന്നതുമായിട്ടുള്ളൊരു യെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു വിത്ത് അതിൽ നിന്ന് പുറത്തു വന്ന് അല്ലെങ്കിൽ തന്നെ തന്നെ ആ ഹൈഡ് ചെയ്തിരുന്ന വിത്ത് ആ ഒരു ജീവൻ ആ സീഡിൻ്റെ അകത്തിരിക്കുന്നത് അതിനോട്ട് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു യെസ് ആവശ്യമാണ്, അല്ലെ, ആ സീഡിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഇത് നല്ല മഴ പെയ്യുന്ന സമയത്ത് ആ ഒരു വിത്ത് പറയുവാണ്, മഴയൊക്കെ സുഖമാണ്, ഞാൻ മഴയെ സ്നേഹിക്കുന്നു, മഴയുടെ ശബ്ദം എനിക്കിഷ്ടമാണ്, മണം എനിക്കിഷ്ടമാണ്, മഴ നൽകുന്ന ആ ഒരു ഭൂമി എനിക്ക് നല്ല സുഖമാണ്, കാരണം ചൂടൊന്നുമില്ല, തണുപ്പാണ്, പക്ഷെ ഞാൻ വളരാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ എൻ്റേതായിട്ടുള്ള ആ ഒരു കവർ അല്ലെങ്കിൽ ആ ഒരു സ്വതസിദ്ധമായ എൻ്റെ ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയും ആ തനിക്ക് ഞാൻ അങ്ങനെ എൻ്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒത്തിരിയേറെ ഉപകാരം നൽകുന്ന കാര്യങ്ങൾ ഉണ്ടാകും എന്നറിഞ്ഞിട്ടും അത് ചെയ്യുന്നില്ല എന്ന അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അവിടെയാണ് ആ ഒരു വിത്തിൻ്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാകുന്നത്. താനില്ലാതായാലും ഞാനില്ലാതാവുന്നതിലൂടെ മറ്റുള്ളവർക്ക് നന്മയുണ്ടാകും എന്നുള്ള ആ ഒരു മഹത്തായ ഒരു വലിയൊരു ഉപദേശമാണ് ഈ വിത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഹ്യൂമിലിറ്റിയാണ് നമ്മുടെ ജീവിതത്തിലോട്ട് നാം ഏറ്റെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ ശ്രമം എന്നുള്ളത് തന്നെ പല രീതിയിലുള്ള പ്രോക്രാസ്റ്റിനേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ പലരുമായിട്ട് സംസാരിക്കും, ഒരുപക്ഷെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തു നോക്കും, പക്ഷേ അതൊരു വ്യക്തമായ ഒരു ധാരണയില്ലാതെ അല്ലെങ്കിൽ വ്യക്തമായ മികവുകളില്ലാതെ പോകുമ്പോൾ അവർ തീർച്ചയായിട്ടും ഇനി അത് ചെയ്യണ്ട എന്നുള്ള തീരുമാനത്തിലെത്തും. അവിടെയാണ് ഈ ഒരു വിത്തിൻ്റെ ഹ്യൂമിലിറ്റി നമ്മൾ പഠിക്കേണ്ടത്. ഒരു പക്ഷേ വിത്ത് വളരെ നാളുകളായിട്ട് ആ ഒരു മണ്ണിൽ നിൽക്കുന്നുണ്ട്, കിളിർക്കാനായിട്ട് ആകുന്നില്ലായിരുന്നു, കാരണം ആ മഴയുടെ സാമീപ്യം ഇല്ലാതിരുന്നു. മഴ വന്നപ്പോൾ ആ നനുത്ത മണ്ണിൽ മഴയുടെയും കൂടെ കുളിർമ വന്നപ്പോൾ വിത്തിനെന്താകാം, വിത്തിന് വളരെ എളുപ്പത്തിൽ തൻ്റെ ആദ്യത്തെ ചെറിയൊരു കുമിള പൊളിച്ച് അതിൻ്റെ ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരാനായിട്ട് ആകും. അത് സ്വയമായിട്ടുള്ള ഒരു ത്യാഗവൽക്കരണത്തിലൂടെയാണ് വിത്തിന് ആ പുറച്ചട്ട പൊളിച്ച് പുറത്തോട്ട് വരാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ ചോദ്യം ഇത് മാത്രമാണ്, നിങ്ങൾ മഴയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഒരു വിത്ത് വളരുന്ന പ്രക്രിയയെപ്പറ്റി ഓർത്തിട്ടുണ്ടോ? ഒരു പക്ഷേ കോവിഡിൻ്റെ സമയത്ത് നിങ്ങൾ ഓർത്തിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും, കാരണം നമ്മളെല്ലാവരും എല്ലാവിധ വിത്തുകളും മുളപ്പിച്ച് നടന്നിരുന്ന ഒരു സമയമാണ് കോവിഡിൻ്റെ സമയം. തീർച്ചയായിട്ടും എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉള്ളത് നമ്മളെപ്പോഴും പറയില്ലേ, കടുക് മുളപ്പിച്ച് നോക്കണം എങ്ങനെയായിരിക്കും, കടുകിൻ്റെ ഇല നല്ലതാണ്, അതുപോലെ ഉലുവയുടെ ഇല നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാ കാര്യങ്ങളും മുളപ്പിക്കുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ പയറിൻ്റെ വിത്താണ് ഏറ്റവും അധികം നമുക്ക് കാണാനായിട്ട് എളുപ്പമുണ്ടാകുക, കാരണം അതിൻ്റെ ആ ഒരു രൂപത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ഇത് വരുന്നതും അതിൻ്റെ ആ ഒരു പോള പുറഞ്ഞു പോകുന്നതും അങ്ങനെ ഓരോ ചെറിയ ചെറിയ കുമ്പളകൾ പുറത്തോട്ട് വരുന്നതുമായിട്ട് അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ വിത്തിൻ്റെ ആ ഒരു ഹ്യൂമിലിറ്റി നിങ്ങൾക്ക് കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഞാനിവിടെ ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ പോകുമ്പോൾ ഒരു വേനൽ കഴിഞ്ഞ് അതാ നമ്മളൊന്ന് ഒരു ശ്വാസം വിളിക്കുമ്പോഴേക്കും അത് കനത്ത ശക്തമായ മഴ വരുന്നു, അതല്ലെങ്കിൽ പ്രളയം വരുന്നു. അങ്ങനെ ജീവിതം പ്രളയമയമായിട്ട് മാറുമ്പോൾ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ എൻ്റെ ചട്ടക്കൂടിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്, ഈ ഒരു ജീവിത വ്യതിയാനങ്ങൾ എൻ്റെ ചട്ടക്കൂടിൽ നിന്നും മാറുവാനുള്ള ഒരു വിളിയായിരിക്കാം,
അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ശ്രമിച്ചുകൂടെ? എന്തുകൊണ്ട് എൻ്റെ ചട്ടക്കൂടുകൾ മാറ്റി, അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതികൾ മാറ്റി, എൻ്റെ കൂട്ടുകെട്ടുകൾ മാറ്റി, അല്ലെങ്കിൽ എൻ്റെ ജീവിതചര്യകൾ മാറ്റി മറ്റൊരു മേഖലയിലോട്ട് പോകാനാണ് എന്നെ ഈ ഒരു ജീവിതം പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് ചെയ്തുകൂടാ? നിങ്ങളുടെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അഭിമാനത്തോടുകൂടെ നിങ്ങൾക്ക് പറയാനാകില്ലേ, എൻ്റേതു മാത്രമായിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ കാണുന്ന ഞാൻ. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു, എൻ്റെ ചിന്താഗതികൾ അങ്ങനെയായിരുന്നു. എങ്കിലും മഴയും കാറ്റും കോളും പോയ ഒരു ജീവിതത്തിലൂടെ ഞാൻ പഠിച്ച എൻ്റെ പാഠങ്ങളിൽ നിന്ന് ഞാനും വളരാൻ ശ്രമിച്ചു. ശ്രമിക്കുകയല്ല, ഞാൻ വളർന്നു. എന്നിൽ നിന്നും മനോഹരമായ ഇലകളും പൂക്കളും പുഷ്പങ്ങളും ഒപ്പം തന്നെ കായ്കനികളും വരുന്നു. എന്തുകൊണ്ട് നമുക്കത് നടത്തിക്കൂടാ? ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മഴയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇത് മാത്രമാണ്. മഴ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും വളർച്ച നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾ മഴയെ സ്നേഹിച്ച് മഴയെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞ കുറേ നല്ല കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലാണ് നിങ്ങളുള്ളത് എന്നുണ്ടെങ്കിൽ, മഴയെ സ്നേഹിക്കുന്ന ആ പഴയ കാലഘട്ടത്തിൽ നിങ്ങൾ എന്തായിരുന്നോ അനുഭവിച്ചത്, എന്തൊരു ക്രിയാത്മകതയായിരുന്നോ അന്ന് നിങ്ങൾ അനുഭവിച്ചത്, അതിനെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മളുടെ ഈ ഒരു തലയ്ക്കകത്ത് വിഷ്വലൈസേഷൻ നടക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും നല്ല വ്യക്തികളായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടും സാധിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു കാര്യം മാത്രം, ഇവിടെ മഴ പെയ്യുമ്പോൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ 5-ഓ 10-ഓ വയസ്സുള്ളപ്പോൾ നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് നിങ്ങൾ എന്തെങ്കിലും സ്വപ്നങ്ങൾ കണ്ടിരുന്നോ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കണ്ടിരുന്നോ? സോ മഴ വരുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കത് ഓർമ്മിച്ചുകൂടാ? എന്തുകൊണ്ട് ആ ഒരു വിത്തിൻ്റെ കഥ നിങ്ങളെ ഇപ്പോഴത്തെ ഈ ഒരു ജീവിതത്തിൽ സഹായിച്ചുകൂടാ? മനസ്സിലുണ്ടാകുന്ന ആ ഒരു വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ നമ്മുടെ ബോധധാരയെ മൊത്തമായിട്ട് മാറ്റിമറിക്കും. അവിടെ നമുക്ക് നല്ലതോ ചീത്തയോ ആയിട്ടുള്ള മറ്റൊരു പ്രവൃത്തി നമുക്കുണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷെ നാം നല്ല ഓർമ്മകളാണ് കൊണ്ട് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറ് ആ സ്പന്ദനങ്ങളായിരിക്കും ഏറ്റെടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്കും നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നിങ്ങളിവിടെ ഒരു മഴ കാണുമ്പോൾ, അല്ലെങ്കിൽ മഴ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മഴ അനുഭവിക്കുമ്പോൾ ഈ ഒരു വിത്തിൻ്റെ കഥ ഓർത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ പഴയ ഒരു ഓർമ്മ കൊണ്ടുവരാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആ ഒരു ഓർമ്മയിലൂടെ കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും. ഇത് ഞാൻ നിങ്ങളായിട്ട് ചലഞ്ച് ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങളങ്ങനെ ചെയ്തിട്ട് ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കണക്റ്റ് ചെയ്യുക, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അത് നടത്തി തരുന്നത് ഞാൻ ഏറ്റവും അധികം സന്തോഷത്തോടുകൂടെ സഹായിക്കാനായിട്ട് എനിക്ക് പറ്റും. ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം മഴയെ സ്നേഹിക്കുമ്പോൾ ഓർക്കുന്നത്, നമുക്കറിയാം എല്ലാവരും തന്നെ ഒരു പക്ഷേ എൻ്റെ പ്രായത്തിലുള്ളവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓടി വരുന്നത് പോപ്പിക്കുടയായിരിക്കും അല്ലേ? മറ്റൊത്തിരി കുടകളുണ്ട്, പോപ്പിക്കുടയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. മഴ മഴ കുടകുട, മഴ വന്നാൽ പോപ്പിക്കുട, അതാണ് നമ്മളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന ഒരു മെയ് ജൂൺ ജൂലൈ മാസത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു ശബ്ദം റേഡിയോയിലും അല്ലെങ്കിൽ ടി വിയിൽ എവിടെയൊക്കെ ആണെങ്കിലും ആ പോപ്പിക്കുട, പോപ്പിയെ എടുത്ത് കളയൂ, ആ ഒരു കുട. കുടയും മഴയും തമ്മിലുള്ള ബന്ധം എന്താണ്? കോരിച്ചൊരിയുന്ന മഴയത്ത് ആ മഴയുടെ സുഖകരമായ ഒരു നനുത്ത ആ ഒരു സുഖം കിട്ടണമെങ്കിൽ നമ്മൾ മഴയ്ക്കുള്ളിലോട്ട് ഇറങ്ങിപ്പോകണം. പക്ഷെ അതേസമയം നാം നമ്മെ തന്നെ മഴയിൽ നിന്ന് മാറ്റി നിർത്തി, അല്ലെങ്കിൽ നമ്മൾ മഴയെ ആസ്വദിക്കാൻ വേണ്ടി നാം കൊണ്ട് നടക്കുമ്പോൾ, മഴയുടെ ഒപ്പം കൊണ്ട് നടക്കുമ്പോൾ ആ ഒരു കുടയ്ക്ക് ഒരു സുഖമുണ്ട് അല്ലേ? കുടയാണ് ആ നല്ല നനുത്ത മഴയുടെ ഏറ്റവും ആദ്യത്തെ ആ ഒരു അനുഭവം ലഭിക്കുന്നത്. നമുക്കതിനടിയിലൂടെ നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളും നമ്മുടെ കുടയുടെ സൈഡിൽ കൂടെയൊക്കെ തെറിക്കുന്ന മഴത്തുള്ളികളും മറ്റോ ആയിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ ആ കുട ആ മഴയുടെ എല്ലാ രീതിയിലുള്ള
അനുഭവം നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു പക്ഷേ കൂടെ ചിന്തിക്കുന്നുണ്ടാകും, ഞാനിതെല്ലാം സഹിക്കുകയാണ്, ഞാൻ നനയുകയാണ്, എനിക്കിതിൽ നിന്നൊന്നും ലഭിക്കുന്നില്ല എന്ന്. പക്ഷേ മഴയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളിലെ കുട്ടികളെല്ലാവരും ആ ഒരു വലിയൊരു കുട കീഴിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും മഴയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് ഓർത്തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ കുടയ്ക്ക് മറ്റൊരു മാനം കൊടുക്കാനായിട്ട് സാധിക്കത്തില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഞാൻ തന്നെ ഒരു കുടയിൽ പോകുന്നതാണോ, ഞാൻ നടന്നു പോകുമ്പോൾ മറ്റുള്ളവർ മഴ നനയുന്നത് കാണുമ്പോൾ മറ്റുള്ളവരെയും എൻ്റെ കുടക്കീഴിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു സുഖം? മഴ നനയുന്നത് ഇഷ്ടമുള്ള ഞാൻ മറ്റുള്ളൊരു വ്യക്തിയെ മഴ നനയ്ക്കാതെ കൂട്ടിക്കൊണ്ടുപോകുന്നു. മറ്റുള്ളൊരാൾക്ക് കൂടി എൻ്റെ കുട ഒരു അഭയമാകുന്നു. അപ്പോൾ ആ ഒരു ചിന്തയാണ് ഞാൻ കുടയുമായിട്ട് ബന്ധപ്പെടുത്തിയത്. കാരണം നമുക്കറിയാം, നമ്മളിപ്പോൾ വളരെയധികം പ്രളയങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കുട വളരെയധികം കുറവ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മൾ റെയിൻകോട്ട് അല്ലെങ്കിൽ വളരെ തൊപ്പിയാണ് അല്ലെങ്കിൽ ബോഡി മുഴുവനും പ്ലാസ്റ്റിക് കൊണ്ട് മൂടുന്ന തരത്തിലുള്ള റെയിൻകോട്ടുകളൊക്കെ ആയിരിക്കും ഉണ്ടാകുക. പക്ഷേ ഒരു ഒരു കുടയെ സങ്കല്പിക്കുമ്പോൾ, നമ്മുടെ ഇവിടെ മെൽബണിൽ എല്ലാവർക്കും തന്നെ കുടയുണ്ട്, നമുക്കറിയാം എപ്പോഴാണ് മഴ വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എല്ലാവരുടെയും ഹാൻഡ് ബാഗിൽ വളരെ ചെറിയൊരു കുട ഉണ്ടാകും. എന്നിട്ട് ആവശ്യം വരുമ്പോൾ, വെയിലോ മഴയോ വരുമ്പോഴോ എടുത്ത് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കുടകളുണ്ടെങ്കിൽ, ആ കുടകൾ ഒരു പക്ഷേ നാം തന്നെ നമ്മുടെ ജീവിത മാർഗങ്ങളിൽ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് കണ്ടുപിടിച്ച കുറച്ച് മാർഗങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം നടത്തുന്ന ചില ദിനചര്യകളായിരിക്കാം. മറ്റുള്ളവർ സമാനമായ മാർഗത്തിൽ വിഷമിക്കുമ്പോൾ എന്തുകൊണ്ട് ആ ജീവിതചര്യകൾ അല്ലെങ്കിൽ നാം പഠിച്ച പാഠങ്ങൾ മറ്റുള്ളവർക്കുമായിട്ട് പങ്കുവെച്ചുകൂടാം? എന്തുകൊണ്ട് ആ ഒരു പങ്കുവയ്പ്പിലൂടെ ഒരുമിച്ച് ആ ഒരു ബന്ധങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിച്ചുകൂടാ? ഒരു പക്ഷേ നമ്മുടെ ഒരു വാക്കായിരിക്കാം, ഒരു സഹായമായിരിക്കാം മറ്റുള്ള വ്യക്തിയെ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ഒരു മേഖലയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനും നന്മയുടെ മാർഗത്തിലോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്നത്. അതുകൊണ്ട് മഴ വരുമ്പോൾ അല്ലെങ്കിൽ മഴയെ സ്നേഹിക്കുമ്പോൾ, കുട പിടിക്കുമ്പോൾ നിങ്ങളുടെ കുട കീഴിൽ മറ്റുള്ളവരെയും കൂടി അണിനിരത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ അതിനൊരു ശ്രമം നടത്തിക്കൂടെ? ഇവിടെ ഒരു ശ്രമമില്ല, ആ ഒരു പരിശ്രമം നടത്തുക തന്നെ വേണം. സോ സ്വന്തമായിട്ടുള്ള ശ്രമമാണ് പരിശ്രമം. ആ പരിശ്രമത്തിന് വേണ്ടിയിട്ട് മഴയെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? കുട എന്നുള്ളത് എന്തുമാകാം. ഞാൻ ഇന്ന് പഠിച്ച ഒരു കാര്യം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഒരേ കുടക്കീഴിലാക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ലോകം മുഴുവനുമുള്ള മനുഷ്യർക്ക് സമാധാനവും സന്തോഷവും നൽകാൻ ഒരു ചെറിയ വിളക്ക്, ഒരു ചെറിയ മെഴുകുതിരി നാളം നിങ്ങൾക്ക് കൊണ്ട് തെളിക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അതല്ലേ മഴ നമ്മെ പഠിപ്പിക്കുന്നത്? അതല്ലേ കുട ആ ഒരു ഭാവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്? വീണ്ടും, മഴയുടെ ശബ്ദത്തെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? ഞാനും വളരെ നനുത്ത മഴയുടെ ശബ്ദവും ഭയാനകമായ മഴയുടെ ശബ്ദവും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു മഴയ്ക്ക് ഒരു ചെറിയ മഴയാണെങ്കിൽ പോലും വളരെ നല്ല ഒരു ഋതമുണ്ട് ആ മഴത്തുള്ളികൾ വീഴുന്നതും. വളരെ ശക്തമായ മഴയാണെങ്കിലും വളരെ ചെറിയ മഴയാണെങ്കിലും അതിൽ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ആ ഒരു ഋതം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നനുത്ത മഴയുടെ ശബ്ദങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിനെ, ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ മനസ്സിന് ഏറ്റവും അധികം സമാധാനം നൽകുന്ന, കുടുംബത്തിൻ്റെ ഭാവം നൽകുന്ന മേഖലയിലോട്ട് എൻ്റെ മനസ്സിനെ കൊണ്ടുപോകുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ മഴയുടെ ശബ്ദത്തിന് നമ്മളുടെ ഉപബോധ മനസ്സിനെയും ബോധ മനസ്സിനെയും ഒരുപോലെ പല തലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുപോകാൻ സഹായിക്കുന്ന ശബ്ദമാണ്. എന്തുകൊണ്ടാണ് ആ ഒരു ശബ്ദം നമുക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത്? നമ്മുടെ തന്നെ ഹൃദയത്തിൽ നാം ഏറെ കേട്ട് സുഖം അനുഭവിച്ച അല്ലെങ്കിൽ സ്വസ്ഥത അനുഭവിച്ച ശബ്ദങ്ങൾ വീണ്ടും കേൾക്കുമ്പോൾ നമ്മുടെ ഭയാനകമായ ജീവിതത്തിൽ നിന്ന് നമ്മെ കൊണ്ടുപോയി നമുക്ക് ശാന്തത നൽകുന്ന ഒരു അനുഭവം
നമ്മുടെ തലച്ചോറിന് നൽകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ മ്യൂസിക് തെറാപ്പി അതല്ലെങ്കിൽ സൗണ്ട് വേവ്സ് ഒക്കെ നമുക്ക് ഏറ്റവും അധികം ഒരു ശാന്തമായ ഉറക്കം തരുന്നു, അല്ലെങ്കിൽ മാനസിക വിശ്രമം നൽകുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ശാരീരികമായ അസുഖങ്ങളിൽ നിന്ന് വരെയുള്ള വിടുതൽ നൽകുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ ഭയാനകമായ ആളുകൾ എത്തുമ്പോൾ, ഭയാനകമായ ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ആളുകളാണ്. അതേസമയം അവരുടെ ജീവിത മാർഗങ്ങൾ നമ്മുടെ മാർഗങ്ങളുമായി ഒത്തുപോകാത്തതാണ് എന്ന് നമുക്കറിയാമെങ്കിലും അവരെ മാറ്റി നിർത്താനാവാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും അതൊരു ഭയാനകമായ അവസ്ഥ തന്നെയാണ്. ആ സമയങ്ങളിലും നമ്മുടെ മനസ്സിന് ശാന്തതയും സൗമ്യതയും നൽകാനൊക്കെ ഞാൻ എനിക്ക് ഏറ്റവും അധികം സ്വസ്ഥത നൽകുന്ന ആ ഒരു ഭാവത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മുടെ തലച്ചോറിനെ പറഞ്ഞറിയിക്കാൻ ഈ മഴയുടെ ശബ്ദത്തിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരു മിനിറ്റെങ്കിലും ആ ഒരു സ്റ്റിൽനെസ്സിൽ നിൽക്കുകയാണെങ്കിൽ, ആ ശബ്ദത്തെ മാത്രം കേൾക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആ ശബ്ദത്തെ ആ ഒരു ഭാവം നിങ്ങൾക്ക് നൽകുന്ന ആ നന്മയെ കൂട്ടിപ്പിടിക്കാനും ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. വേറെ മറ്റൊരു അനുഭവത്തിൽ നമുക്ക് ഭയാനകമായൊരു അനുഭവമാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ, നാം കൂട്ടിച്ചേർത്ത ഈ സമാധാനത്തിൻ്റെ ആ ഒരു അനുഭവം തിരിച്ച് നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഭയാനകമായ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടെ സൗമ്യത ശാന്തത ലഭിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, ശാസ്ത്രം പറയുന്നതാണ്, ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മെൽബണിൽ ഓട്ടത്തിൻ്റെ കാലഘട്ടമാണ്, ഫോളിങ്ങിൻ്റെ കാലഘട്ടമാണ്, ഇലകൊഴിയും ശിശിരത്തിൻ്റെ കാലഘട്ടമാണ്. പക്ഷെ നമ്മുടെ മലയാളികൾ സ്നേഹിക്കുന്ന കേരള മണ്ണിൽ മഴയുടെ കാലഘട്ടം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ആദ്യത്തെ 7 വർഷങ്ങളിൽ കൊത്തിവെച്ച, കുറിച്ചുവെച്ച, കേട്ടറിഞ്ഞ ശബ്ദങ്ങളും അല്ലെങ്കിൽ കോലാഹലങ്ങളും അനുഭവങ്ങളുമായിരിക്കും നമ്മളെ ഈ ഒരു വർഷങ്ങളിൽ, ഈ ഒരു സമയത്ത് ഏറ്റവും അധികം സഹായിക്കുക. അതുകൊണ്ട് തന്നെയാണ് മഴയെ സ്നേഹിക്കാനും മഴയെപ്പറ്റി ചിന്തിക്കാനും ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. മഴയെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ആ മഴയെ ഈ ശിശിരകാലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക? ഒന്ന് ശ്രമിച്ചു നോക്കാം, ശ്രമിച്ചു നോക്കുകയല്ല, അതുതന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയൊരു മഴ ഇവിടെ വരുമ്പോൾ ഈ 3 കാര്യങ്ങൾ: മഴയിൽ നനത്ത് തൻ്റെ ചങ്ക് പൊട്ടി മറ്റുള്ളവർക്ക് വേണ്ടി വളരുന്ന ഒരു വിത്തിൻ്റെ അനുഭവം, മഴയിൽ സർവ്വതും സ്വയം ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് നന്മ നൽകുന്ന കുടയുടെ അനുഭവം, മഴയുടെ ശബ്ദം ഹൃദയത്തെ ഗൃഹാതൃത്വത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവം, ഈ 3 അനുഭവങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കൂടെ കൊണ്ട് നടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അവിടെയാണ് നന്മ നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത്. ഈയൊരു ജൂൺ മാസം, നാളെ കഴിഞ്ഞ് ജൂൺ മാസത്തിലോട്ട് കടക്കുമ്പോൾ, ഈ ജൂൺ മാസം മഴയുടെ നന്മ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് ബിസ്മി പാലാട്ടി ഓൺ 88.9 FM. മനോഹരമായ മറ്റ് ഗാനം കേട്ട് തിരിച്ചു വരാം.

0: Win FM is proudly supported by Renron Australia, located at 14 Wallace Avenue, Point Cook. Renron Australia, providing major steel fabrication to the construction industry. The Sun Theatre Yarraville. Movie magic in Art Deco splendour. Since 1938. The best films from Hollywood, the UK, Europe and beyond. Leather seats and stylish comfort. Family friendly and regular events. Escape the world for a while and step back in time. Movies the way you remember. The Sun Theatre Yarraville, proud station sponsor. Because West Side is the best side with Win FM. Mount Rothwell Homestead, on the northern foothills of the Yuyangs since 1873, down by the River Little. We're now crafting paddock-to-bottle gin, vodka and liqueurs in our heritage shearing shed. Come by, slow down and enjoy a drink. See you soon at Rothwell Distillery. Proud station sponsor, because West Side is the best side with Win FM.
1: മലയാളജാലകത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബിസ്മിയാണ്. ഞാൻ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു ബോധമണ്ഡലത്തിലോട്ട് കൊണ്ടുവന്നത്. ഒന്ന്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മഴയുടെ കാലഘട്ടത്തിലാണ്. രണ്ടാമതായിട്ട് ആ ഒരു മഴ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയെ സഹായിക്കാനായിട്ടുള്ള മൂന്ന് മാർഗങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് ഏകദേശം ഏതെങ്കിലും ഒരു മാർഗം നിങ്ങൾ ഏറ്റെടുക്കുമെന്നും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞിരുന്നു ഷോ തുടങ്ങുന്നതിന് മുൻപ് ഈ ഒരു ആഴ്ചയുടെ പ്രത്യേകത, May 27 മുതൽ June 3 വരെ ഓസ്ട്രേലിയ നാഷണൽ റീകൺസിലിയേഷൻ വീക്ക് ആചരിക്കുകയാണ്. ഈ ഒരു ആഴ്ച നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് നേഷൻ, നമ്മളുടെ ഫസ്റ്റ് നേഷൻ പീപ്പിളിനെ എങ്ങനെയാണ് അവരുമായിട്ടുള്ള റീകൺസിലിയേഷൻ, അവരുമായിട്ട് അനുനയനം ചെയ്യാനായിട്ട് സാധിക്കുക എന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നിരവധി ആക്ടിവിറ്റികളൊക്കെ നടക്കുന്ന ഒരാഴ്ചയാണ്. നമുക്കറിയാം എല്ലാത്തിനും ഓരോരോ ദിവസങ്ങളുണ്ട്. മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേ, ടീച്ചേഴ്സ് ഡേ എന്ന് വേണ്ട ലോകത്തിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും ഓരോരോ ദിനങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ആ ദിവസങ്ങളെല്ലാം വളരെ ആഘോഷത്തോടുകൂടെ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം നമ്മളതിനെപ്പറ്റി അല്ലെങ്കിൽ ആ ഒരു ചിന്താധാരയിലോട്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേ ഒക്കെ ആഘോഷിക്കുന്നതിൻ്റെ ഒരു ശതമാനം പോലും അവരെ ആ റെസ്പെക്റ്റ് ചെയ്യുകയോ അവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ പലരും ഇങ്ങനെയൊരു ഡേയ്സ് മാത്രമായിട്ട് ആഘോഷിക്കുന്നതിൽ താല്പര്യമില്ലാത്തത്. പക്ഷേ പ്രത്യേകിച്ച് ഇതൊരു ആഴ്ച എന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നാഷണൽ റീകൺസിലിയേഷൻ വീക്ക് ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കോർപ്പറേറ്റ് ഏരിയകളിൽ നോക്കുവാണെങ്കിൽ കുറേ നിർബന്ധിതമായ കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ട് നടത്തുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മലയാളി എന്ന നിലയിൽ നാഷണൽ റീകൺസിലിയേഷൻ ആഴ്ച ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നൊന്ന് ആലോചിക്കാമോ? കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ ഒരു രാജ്യത്ത് നാം തന്നെ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ നമ്മെ ഇവിടെ ആത്മാർത്ഥമായ രണ്ട് കൈകളും നീട്ടി എന്ന് തന്നെ പറയാം. കാരണം തന്നെ തങ്ങളുടെ ജീവിതങ്ങൾ അവരുടെ ഉൾക്കാടുകളിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടാണ് ഓസ്ട്രേലിയയെ തന്നെ പണിതുയർത്തിയത്. ഇവിടുത്തെ ആദ്യ ജനസമൂഹങ്ങളെ വളരെ മാരകമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ദാക്ഷിണ്യവും കൂടാതെ അവരെ ചെറുത്ത് നിർത്തിക്കൊണ്ടാണ് ഇവിടെ കൊളനൈസേഷൻ ആരംഭിച്ചതും. അതല്ലെങ്കിൽ വികസനത്തിൻ്റെ മാർഗങ്ങളെന്ന് നമ്മൾ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു ആധുനികതയുടെ ഭാവം കൊണ്ടുവന്നതും. എന്തൊക്കെയായാലും സ്വന്തം ജീവിതവും കുടുംബവും കുടുംബങ്ങളെ കൂട്ടുകാരും തങ്ങൾ ഓടി നടന്ന പരിസരങ്ങളുമെല്ലാം മാറ്റിമറച്ച ഒരു അനുഭവമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആധുനികത മുന്നോട്ട് പോകുമ്പോഴും തങ്ങളുടെ സ്വന്തമെന്ന് തങ്ങൾ വിളിച്ചിരുന്ന തങ്ങളുടെ വഴിവക്കുകളും നക്ഷത്രജാലങ്ങളും തങ്ങളുടെ തടാകങ്ങളും അരുവികളും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വളരെ ഭയാനകമായ ഒരു ചിത്രം അവരുടെ ജീവിതത്തിൽ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും എങ്ങനെയാണ് ഈ ആധുനിക ലോകത്ത് നമ്മെ ഏറ്റെടുത്ത ഈ ഒരു ഓസ്ട്രേലിയയിലെ തനത് ജനവിഭാഗത്തെ ആശ്വസിപ്പിക്കാനും അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനും സാധിക്കുക എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം അങ്ങനെ അല്പമെങ്കിലും ചിന്തിക്കുമ്പോഴാണ് അതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനും വായിക്കാനും ഒരു പക്ഷേ അവരുടെ പ്രവർത്തന മേഖലകളിലേക്ക് നമ്മുടെ മേഖലകൾ വ്യാപിപ്പിക്കാനും ഒക്കെ സാധിക്കുക. അവർക്ക് നന്മ നൽകാനും അവരുടെ ജീവിതം സുഖകരമാക്കാനും ഉള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. എങ്ങനെയാണ് ആ ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കുക? നാം അവരെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കാര്യം. അവരെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നമുക്ക് ചുറ്റുമുള്ള ജീവിതത്തിൽ അവരെ അത്തരം ജനവിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവരുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുക, അവരുമായി സംസാരിക്കുക, അവരുടെ ജീവിതചര്യകൾ എന്താണെന്ന് മനസ്സിലാക്കുക, അവരെ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുക, അവരെ നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗങ്ങൾ എന്താണ് എന്ന് അവരുമായിട്ട് പങ്കുവയ്ക്കുക. നാം ഒന്ന്, ഓൾ ഇൻ എന്നാണ് ഈ ഒരു വർഷത്തെ നാഷണൽ റീകൺസിലിയേഷൻ വീക്കിൻ്റെ തീം. നമ്മളെല്ലാവരും ഈ ഒരു വലിയൊരു പ്രക്രിയയിൽ ഉണ്ട് എന്ന് മറ്റുള്ളവരെ, പ്രത്യേകിച്ച് ഈ ഒരു രാജ്യത്തിൻ്റെ അവകാശികളെ അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു ആഴ്ച ആചരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആഘോഷിക്കുന്നതിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു ദൗത്യം. അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലെങ്കിൽ ഈ ഒരാഴ്ചകളിൽ ഒരു പക്ഷേ അതായിരിക്കും നാം ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരാഴ്ച നന്മ നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു. മെയ് മാസം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് സെയിൻറ്റ് ജോസഫ് തൊഴിലാളികളുടെ നേതാവ് അല്ലെങ്കിൽ മധ്യസ്ഥനെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സെയിൻറ്റ് ജോസഫിൻ്റെ ഫീസ്റ്റോടു കൂടിയാണ്. മെയ് മാസം പൂർണ്ണമായും ഹോളി മേരിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. നമ്മുടെ നാട്ടിലെ ചക്കയും മാങ്ങയും ഒക്കെ കുറേയുള്ള സമയങ്ങളിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, വീടാന്തരം മാറി പ്രാർത്ഥനകൾക്ക് വേണ്ടി പോകുമ്പോൾ എല്ലാ വീടുകളിലും പലതരത്തിലുള്ള ചക്കപ്പഴങ്ങൾ കഴിക്കുന്ന ഓർമ്മകൾ എനിക്ക് ഏറെയുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ചക്കയും മാങ്ങയും പല വീടുകളും മാറി ഇറങ്ങി കഴിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും ഈദ് ആഘോഷിക്കുന്ന സമയമാണ്. പല രീതിയിലുള്ള ആഘോഷങ്ങൾ നമ്മോട് പറയുന്നത് ജീവിതം സങ്കടങ്ങളുടെ അല്ലെങ്കിൽ സങ്കോചമുള്ള മനസ്ഥിതിയുടെ മാത്രമല്ല, തുറന്ന ഒരു പുസ്തകം പോലെ ജീവിതത്തിൻ്റെ ആ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കാനും നന്മ വർദ്ധിപ്പിക്കാനും ഒപ്പം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളെ വരവേൽക്കാനും കൂടിയുള്ളതാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.